നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, മലയാളം പരിപാടിയിലേക്ക് സ്വാഗതം. ഇന്ന് കൊല്ലവർഷം 1201, മിഥുനമാസം 28 തീയതി, ഞായറാഴ്ച.

തെന്നിന്ത്യൻ വാനമ്പാടി എസ് ജാനകിയമ്മ വിടവാങ്ങി. അനുഗ്രഹീതമായ സ്വരമാധുര്യവും ആലാപന സിദ്ധിയുമായി ശ്രോതാക്കളുടെ ഹൃദയത്തിൽ കൂടുകൂട്ടിയ പിന്നണി ഗായികയാണ് എസ് ജാനകി. 6 ദശാബ്ദത്തിലേറെ നീണ്ട സംഗീത ജീവിതത്തിൽ മലയാളം, തമിഴ്, തെലുങ്ക്, കന്നഡ, ഹിന്ദി ഉൾപ്പെടെ നിരവധി ഭാഷകളിലായി 1000 കണക്കിന് ഗാനങ്ങൾ ആലപിച്ചു. 4 ദേശീയ ചലച്ചിത്ര പുരസ്കാരങ്ങളും നിരവധി സംസ്ഥാന പുരസ്കാരങ്ങളും മറ്റ് ബഹുമതികളും അവരെ തേടിയെത്തി. എന്നാൽ അവർ നേടിയ ഏറ്റവും വലിയ അംഗീകാരം സംഗീതാസ്വാദകരുടെ ഹൃദയങ്ങളിലെ അളവറ്റ സ്നേഹമായിരുന്നു. 1938 ഏപ്രിൽ 23 ആന്ധ്രാപ്രദേശിലെ ഗുണ്ടൂർ ജില്ലയിൽ ജനിച്ച എസ് ജാനകി ബാല്യകാലം മുതൽ സംഗീതത്തോട് അഗാധമായ താൽപ്പര്യം പ്രകടിപ്പിച്ചു. കഠിനാധ്വാനവും സമർപ്പണവും കൊണ്ടാണ് അവർ ഇന്ത്യൻ സംഗീത ലോകത്തിന്റെ നെറുകയിലെത്തിയത്.

ബാല്യകാലം മുതൽ സംഗീതത്തോട് അഗാധമായ താൽപര്യം പ്രകടിപ്പിച്ചു. കഠിനാധ്വാനവും സമർപ്പണവും കൊണ്ടാണ് അവർ ഇന്ത്യൻ സംഗീതലോകത്തിന്റെ നെറുകയിലെത്തിയത്.

1950കളുടെ അവസാനത്തിൽ പിന്നണി ഗാനരംഗത്ത് അരങ്ങേറ്റം കുറിച്ച എസ് ജാനകി പിന്നീട് മലയാളം, തമിഴ്, തെലുങ്ക്, കന്നഡ, ഹിന്ദി, ഒഡിയ, തുളു, സിംഹള തുടങ്ങി നിരവധി ഭാഷകളിലായി ആയിരക്കണക്കിന് ഗാനങ്ങൾ ആലപിച്ചു. ഓരോ ഭാഷയുടെയും സ്വഭാവവും ഉച്ചാരണ ശൈലിയും മനോഹരമായി ഉൾക്കൊണ്ടു പാടാനുള്ള അവരുടെ കഴിവ് അപൂർവമായിരുന്നു.

മലയാളികൾക്ക് എസ് ജാനകി സ്വന്തം വീട്ടിലെ ഒരംഗം തന്നെയായിരുന്നു. മലയാള സിനിമയിലെ അനേകം ഹൃദയസ്പർശിയായ ഗാനങ്ങൾ അവരുടെ ശബ്ദത്തിലൂടെ അനശ്വരമായി. പ്രണയം, വിരഹം, ഭക്തി, മാതൃസ്നേഹം, നൊമ്പരം, സന്തോഷം, ഏത് വികാരവും ശബ്ദത്തിലൂടെ അതിസൂക്ഷ്മമായി അവതരിപ്പിക്കാൻ അവർക്ക് കഴിഞ്ഞിരുന്നു. അതുകൊണ്ടുതന്നെ അവരുടെ ഓരോ ഗാനവും ശ്രോതാക്കളുടെ ഹൃദയത്തിൽ ഇന്നും ജീവിക്കുന്നു.

മലയാള സിനിമയ്ക്ക് എസ് ജാനകി നൽകിയ സംഭാവന അതുല്യമാണ്. എം എസ് വിശ്വനാഥൻ, ദേവരാജൻ, ജോൺസൺ, രവീന്ദ്രൻ, ഇളയരാജ, എം ജി രാധാകൃഷ്ണൻ തുടങ്ങി നിരവധി സംഗീത സംവിധായകരോടൊപ്പം അവർ പ്രവർത്തിച്ചിട്ടുണ്ട്. സംഗീത സംവിധായകരുടെ വിശ്വാസവും സഹപ്രവർത്തകരുടെ ആദരവും ഒരുപോലെ നേടിയ കലാകാരിയായിരുന്നു എസ് ജാനകി. ഗാനത്തിൻ്റെ ഭാവം പൂർണ്ണതയോടെ ഉൾക്കൊണ്ട് ആലപിക്കുന്ന അവരുടെ ശൈലി സംഗീത ലോകത്തിന് എന്നും മാതൃകയാണ്. പുതിയ തലമുറയിലെ നിരവധി ഗായകർക്ക് അവർ പ്രചോദനവുമായിരുന്നു.

കാലം കടന്നു പോകുമ്പോഴും ചില ശബ്ദങ്ങൾ ഒരിക്കലും മായുന്നില്ല. എസ് ജാനകിയുടെ ശബ്ദവും അത്തരത്തിലൊന്നാണ്. തലമുറകൾ മാറിയാലും അവരുടെ ഗാനങ്ങൾ പുതിയ തലമുറകളെ ആകർഷിച്ചുകൊണ്ടിരിക്കും. സംഗീതത്തിന് ഭാഷയുടെ അതിരുകളില്ലെന്ന് ജീവിതം കൊണ്ട് തെളിയിച്ച മഹാപ്രതിഭയായിരുന്നു എസ് ജാനകി.

ഇന്ത്യൻ ചലച്ചിത്ര സംഗീത ലോകത്തിന് ഒരിക്കലും നികത്താനാകാത്ത നഷ്ടമാണ് വിഖ്യാത ഗായിക എസ് ജാനകിയുടെ വിയോഗം. ഇന്ന് എസ് ജാനകി നമ്മോടൊപ്പമില്ല. എന്നാൽ അവർ സമ്മാനിച്ച ആയിരക്കണക്കിന് ഗാനങ്ങൾ നമ്മുടെ ഓർമ്മകളിലും ജീവിതത്തിലെ സന്തോഷ ദുഃഖ നിമിഷങ്ങളിലുമെല്ലാം എന്നും മുഴങ്ങിക്കൊണ്ടിരിക്കും. ഈ കലാകാരിക്ക് ലഭിക്കാവുന്ന ഏറ്റവും വലിയ അമരത്വം അതുതന്നെയാണ്. ഗാനകോകില എസ് ജാനകിയുടെ പാവന സ്മരണയ്ക്കു മുന്നിൽ ആദരാഞ്ജലികൾ അർപ്പിക്കുന്നു.

ഇനിയൊരു പ്രത്യേക അറിയിപ്പ്. നിർമ്മാതാക്കൾ, ഉള്ളടക്ക സൃഷ്ടാക്കൾ, നിർമ്മാണ കമ്പനികൾ, പകർപ്പവകാശ ഉടമകൾ, വിവരശേഖരണ വ്യക്തികൾ എന്നിവരുടെ ശ്രദ്ധയ്ക്ക്, ഉയർന്ന നിലവാരമുള്ള റേഡിയോ പരിപാടികൾ ലഭ്യമാക്കുന്നതിനായി ആകാശവാണി ശ്രീ വിജയപുരം നിലയത്തിലേക്ക് പരിപാടികൾ സംബന്ധിച്ച നിർദ്ദേശങ്ങൾ സമർപ്പിക്കുന്നതിനായി പ്രസാർഭാരതി ഔദ്യോഗികമായി NIPP അതായത് നോട്ടീസ് ഇൻവൈറ്റിംഗ് പ്രോഗ്രാം പ്രപ്പോസൽസ് വിജ്ഞാപനം വഴി അപേക്ഷകൾ ക്ഷണിക്കുന്നു. റവന്യൂ ഷെയറിംഗ് മോഡ് അഥവാ വരുമാനം പങ്കിടുന്ന രീതി, സ്പോൺസേർഡ് പ്രോഗ്രാം മോഡ് അഥവാ പ്രായോജകരെ കണ്ടെത്തി അവതരിപ്പിക്കുന്ന രീതി, ഗ്രാറ്റിസ് മോഡ് അഥവാ സൗജന്യമായി നൽകുന്ന രീതി എന്നിവയാണ് പരിപാടി നിർദ്ദേശങ്ങൾ ക്ഷണിക്കുന്ന മൂന്ന് രീതികൾ. റേഡിയോ നാടകങ്ങൾ, ഡോക്യുമെൻ്ററീസ് അഥവാ റേഡിയോ ഫീച്ചറുകൾ, കഥ അവതരണം, ഓഡിയോ പരമ്പരകൾ, പുതുമയാർന്നതും വേറിട്ടതുമായ ശ്രാവ്യരൂപങ്ങൾ, പോഡ്കാസ്റ്റുകൾ, ക്യൂസ് മത്സരങ്ങൾ, സംഗീത പ്രാധാന്യമുള്ള പരിപാടികൾ എന്നിവയാണ് ഈ വിജ്ഞാപന പ്രകാരം സമർപ്പിക്കാവുന്ന വിഭാഗങ്ങൾ. പരിപാടികൾ ഹിന്ദി ഭാഷയിൽ 14 മിനിറ്റ് അല്ലെങ്കിൽ 28 മിനിറ്റ് ദൈർഘ്യത്തിൽ ആവശ്യാനുസരണം തയ്യാറാക്കാവുന്നതാണ്. താൽപ്പര്യമുള്ള അപേക്ഷകർ പ്രസാർഭാരതി കണ്ടന്റ് സോഴ്സിംഗ് പോളിസി 2024 എന്നതിൻ്റെ ഏറ്റവും പുതിയ ഭേദഗതികൾ ഉൾപ്പെടെ ശ്രദ്ധാപൂർവം വായിച്ച ശേഷം പ്രസ്താവന സമർപ്പിക്കാവുന്നതാണ്. NIPP പ്രകാരം ഏറ്റെടുക്കും.

ുന്ന പരിപാടികൾ ആകാശവാണി നെറ്റ്വർക്കിലൂടെ ദേശീയ പ്രാദേശിക ലോക്കൽ റേഡിയോ നിലയങ്ങൾ പ്രസാർ ഭാരതി ആകാശവാണി തീരുമാനിക്കുന്ന പ്രകാരം പ്രക്ഷേപണം ചെയ്യപ്പെടുന്നതാണ്. പരിപാടിയുടെ യോഗ്യത, മാർഗനിർദ്ദേശങ്ങൾ, കരാർ വ്യവസ്ഥകൾ, റവന്യൂ ഷെയറിംഗ്, എയർ ബ്രോഡ്കാസ്റ്റ് കോഡ്, വാണിജ്യ പരസ്യ നിയമങ്ങൾ എന്നിവയെക്കുറിച്ചുള്ള വിശദാംശങ്ങൾ പോളിസിയിൽ ഉണ്ട്. യോഗ്യരായുള്ള അപേക്ഷകർ നിർദ്ദിഷ്ട മാതൃകയിൽ ആവശ്യമായ എല്ലാ വിവരങ്ങളും അനുബന്ധിച്ച രേഖകളും സഹിതം hoo@prasarbharathi.gov.in എന്ന ഇമെയിൽ വിലാസത്തിലേക്ക് സമർപ്പിക്കാവുന്നതാണ്. വിശദമായ മാർഗനിർദ്ദേശങ്ങൾക്കും അപേക്ഷ നടപടിക്രമങ്ങൾക്കും പ്രസാർ ഭാരതിയുടെയും ആകാശവാണിയുടെയും ഔദ്യോഗിക വെബ്സൈറ്റുകൾ സന്ദർശിക്കാവുന്നതാണ്. നിർദ്ദേശങ്ങൾ സമർപ്പിക്കാവുന്ന അവസാന തീയതി 2026 ജൂലൈ 31. ഇന്ത്യയുടെ പൊതുസേവന പ്രക്ഷേപണ ശൃംഖലയിലേക്ക് നിങ്ങളുടെ സൃഷ്ടിപരമായ ഉള്ളടക്കം എത്തിക്കാനുള്ള ഈ അവസരം നഷ്ടപ്പെടുത്താതെ പ്രയോജനപ്പെടുത്തുക. പൊതു താൽപര്യാർത്ഥം ആകാശവാണി പുറത്തിറക്കിയതാണ് ഈ അറിയിപ്പ്.